0: ആകാശവാണി ന്യൂസ് തിരുവനന്തപുരം.
1: ഇന്ത്യൻ മെൻസ് ആൻഡ് വിമൻസ് കോമ്പൌണ്ട് ആർച്ചറി ടീംസ് മെയ്ഡ് ഇറ്റ് ടു ദ സെമി ഫൈനൽസ് ഓഫ് ദ റെസ്പെക്റ്റീവ് കാറ്റഗറീസ് അറ്റ് ദി ഓൺഗോയിംഗ് ഏഷ്യൻ ഗെയിംസ് ഇൻ ഐചി നഗോയ ടുഡേ. ദ മെൻസ് ട്രിയോ ഓഫ് സാഹിൽ ജാധവ്, ഗണേഷ് മണിരത്നം ആൻഡ് കുശാൽ ദലാൽ ബീറ്റ് ഭൂട്ടാൻ 235-232 ബൈ ദ നാരോസ്റ്റ് ഓഫ് മാർജിൻസ് ടു സീൽ എ സെമിഫൈനൽ ക്ലാഷ് അഗേൻസ്റ്റ് സൌത്ത് കൊറിയ. ദ വിമൻസ് ടീം ഓഫ് ചികിത തനിപാരഥി, ജ്യോതി സുരേഖ വെണ്ണം ആൻഡ് പ്രീതിക പ്രദീപ് ബീറ്റ് കസാഖിസ്ഥാൻ ടു സീൽ എ സെമിഫൈനൽ ക്ലാഷ് അഗേൻസ്റ്റ് സൌത്ത് കൊറിയ. In surfing, India got some good news out of the women's short board event as both Sugar Shanti Gayan and Kamali Prakash made it to the third round. The quarterfinal will take place tomorrow. India have so far won 30 medals comprising 4 gold, 12 silver and 14 bronze at the Aichi Nagoya Asian Games. And now for a look at today's newspapers, it's over to Tanvi Khurana.
2: Thank you, Saira. All newspapers have widely noticed the developments regarding SIR. Sunday Times headlines, after meeting, EC says officials will visit homes of those sent notices, adding ECI Net software to be audited after complaints. Hindustan Times has quoted External Affairs Minister S. Jaishankar's remarks at the UNGA. The paper writes, India slams Pakistan Prime Minister's hypocritical address. The Sunday Express notes, Jaishankar hits back at Pakistan PM, says serial terror practitioners bid for immunity won't stand. Financial Express Sunday quotes the finance minister in its headline, tech innovation can take India to 10% growth. And finally, golden double for Team India's Kabaddi squad at the Asian Games. The Hindu carries a picture of both the men and women's team celebrating their victory. And with that, it's back to you, Saira.
1: Thanks, Tanvi. And now before we end the bulletin, the headlines once again. External Affairs Minister S. Jaishankar calls upon all warring nations to de-escalate tensions and keep energy and trade routes open during ongoing conflicts. Russia strongly backs India's claim for permanent seat in UN Security Council. Prime Minister Modi to share his thoughts in Mann Ki Baat program on Akashvani at 11 a.m. today. All public sector banks and regional rural banks to remain open today for convenience of customers. IMD issues red alert for heavy rainfall in Uttarakhand, Chardham Yatra suspended. And in men's cricket, first one-day international three-match series between India and West Indies to be played in Thiruvananthapuram this afternoon. And with that, we end the morning news. Have a great day.